ஹே ஹாய் ஹலோ குட் குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னர்ஸ் எஸ் இது மை ரேடியோ 90 FM ஆன கேட்டறிஞ்சு கூட்டு கூடാൻ கிருத்യം 7 மணியായപ്പോൾ மார்னிங் பெல் அடிச்சுக்கொண்ட നിങ്ങളുടെ സ്വന്തം ആർച്ചമിറയും ഇവിടെ പ്രസന്റ് ആണ്. എല്ലാം ശരിയാകും എന്ന് എപ്പോഴും മനസ്സിൽ പറയുക. ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക. നമ്മുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രമല്ല പ്രതിസന്ധികളും ഉണ്ടാകുമെന്ന് എപ്പോഴും ഓർക്കുക. അങ്ങനെ ഒരു ബോധ്യത്തോടെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം കുറച്ചും കൂടെ സുഗമമായിട്ടും അടിപൊളിയായിട്ടും പോകും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, എല്ലാം ശരിയാവും. കാര്യം ഈ ലോകത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ജീവിതത്തെ നേരിടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹലോ.
1: ആ എന്തിയ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ താർ ഇരിക്കു.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് ഒരു സമാധാനമുണ്ട്.
2: എന്റെ കല്യാണത്തിക്ക് എനിക്ക് സമ്മതം.
1: ഓ
2: ആന, എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആർഷ്യമിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എല്ലാവരോടും ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പരീക്ഷയുടെ റിസൾട്ടൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും കുട്ടികളൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഡിസിഷൻ സംഭവിച്ചില്ലെങ്കിലും അതിനകത്തും ഒരു നന്മയുണ്ടാവും കേട്ടോ. ആ ഒരു ബോധ്യം നമ്മുടെ ഒക്കെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുക തന്നെ ചെയ്യും. എല്ലാം ശരിയാവുന്നേ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഡൗൺ പീരീഡ് ഉണ്ടെങ്കിൽ ഒരു അപ്പ് പീരീഡും ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാം ശരിയാവുമെന്ന് കണ്ടിന്യൂസ്ലി മനസ്സിനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ആ ഒരു ആത്മവിശ്വാസം മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആർഷേമിരയാണ് എസ് എം എസ് ക്വസ്റ്റ്യനുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് പ്രോഗ്രാം മോർണിംഗ് ബെൽ. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഐ റിപ്പീറ്റ്, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. എന്തായാലും തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും കുട്ടികളുടെയൊക്കെ ക്ലാസ്സുകൾ ഇങ്ങനെ തുറക്കാൻ പോവുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ് എൻ്റെ കുഞ്ഞു കൂട്ടുകാരന്മാർക്കും അനിയന്മാർക്കും അനീത്തിമാർക്കൊക്കെ. സോ, സന്തോഷം നിറഞ്ഞൊരു വർഷം തന്നെ ആവട്ടെ. ഈ ഒരു അക്കാഡമിക് ഇയർ നിങ്ങളുടെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരുപാട് വിഷസ് അറിയിക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ കുരുന്നുകൾക്കും പ്രവേശനോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും. അടിപൊളിയാവട്ടെ കാര്യങ്ങൾ, സെറ്റാവട്ടെ കാര്യങ്ങൾ. എന്തായാലും എൻ്റെ കുഞ്ഞനിയന്മാർക്കും അനീത്തിമാർക്കുമായിട്ട് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് DM ചെയ്തോളൂ. നമ്പർ ഇതാണ്, 9072879090. സോ സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ദിസ് ഇസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പൊ എന്തായാലും നമ്മളിങ്ങനെ മഴക്കാലമാണ്, അതുപോലെ തന്നെ ചൂട് സമയവും വരുന്നുണ്ട്. ഈ വേനൽ മഴ ഇങ്ങനെ അതിക്രമിച്ച് ഇനിയിപ്പോ ഒരു മഴ സീസണിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഏതൊരു കാലാവസ്ഥയിലാണെങ്കിലും നമുക്ക് വരുന്ന രോഗങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ആർ മാത്തമാറ്റിക്സ് എന്ന് പറയാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ, മഴ സമയത്താണെങ്കിലും വേനൽ സമയത്താണെങ്കിലും രോഗം അത് നിർബന്ധമാണ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. ശരിക്കും വേനൽ സമയത്താണെങ്കിൽ നമുക്ക് ഈ വേനൽ ചൂട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അസുഖങ്ങൾ വരാം. മഴ സമയത്താണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത കുറേ അസുഖങ്ങൾ നമുക്ക് സംഭവിക്കാട്ടോ. ഇപ്പോൾ എനിക്ക് ഇന്ന് സംസാരിക്കാനായിട്ടുള്ളത് വളരെയധികം നമ്മൾ ഭയപ്പെടേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു വില്ലനെ കുറിച്ചാണ്. ആ വില്ലൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് പാട്ടുകൾ കേൾക്കാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ് ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ദിസ് ഈസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബാഡി ആർ ജെ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറയാണ് ഇവിടെ നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മളൊരു വില്ലനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ക്ഷണിക്കപ്പെടാതെ നമ്മുടെ ലൈഫിലോട്ടൊക്കെ കടന്നു വരുന്ന കുറച്ച് വില്ലന്മാരുണ്ടാവും. സോ അങ്ങനെ ഈയിടെയായിട്ട് ക്ഷണിക്കപ്പെടാതെ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വന്ന ഒരു വൈറസ് വില്ലനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എബോള വൈറസ് ആണ് കേട്ടോ. ആഫ്രിക്കയിലെ എബോള നദിയുടെ തീരത്ത് 1976 ആദ്യമായി കണ്ടെത്തിയത് കൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു പേര് വന്നത് കേട്ടോ. ഇതൊരു സാധാരണ പനിയല്ല, മറിച്ച് അതീവ അപകടകാരിയായിട്ടുള്ള ഒരു വൈറസ് രോഗമാണ് കേട്ടോ. എബോള ഫിലോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു RNA വൈറസ് ആണ് കേട്ടോ ഇത്. മനുഷ്യരിലും മറ്റ് പ്രൈമേറ്റുകളിലും, അതായത് കുരങ്ങന്മാർ, ചിമ്പാൻസികൾ, ഇവരിലൊക്കെ ഇത് കടുത്ത രക്തസ്രാവത്തിന് കാരണമുണ്ടാക്കുന്ന രോഗമാണ്. നമുക്കിതിനെ കുറിച്ച് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേർഡി ആർഷി മീറ.

നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ വരാൻ ചാൻസ് ഉള്ള ഒരു വില്ലനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. ഈ എബോള വൈറസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു മൃഗജന രോഗമാണ് കേട്ടോ. കാട്ടിലെ ഫ്രൂട്ട് ബാറ്റ് അതായത് വവ്വാലുകളാണ് ഈ വൈറസിന്റെ പ്രധാന ഉറവിടമായിട്ട് കരുതപ്പെടുന്നത്. ഈ രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളുമായിട്ടുള്ള സംസർഗത്തിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് എത്തപ്പെടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. മാത്രമല്ല ഈ ഒരു വൈറസ് വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല, രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ തുപ്പൽ, രക്തം, വിയർപ്പ് തുടങ്ങിയ ഈ ബോഡി ഫ്ലൂയിഡുകൾ അങ്ങനെ നമ്മുടെ ആ ഒരു ബോഡി ഫ്ലൂയിഡുകളുമായിട്ട് നേരിട്ട് സംസർഗത്തിൽ വരുമ്പോഴാണ് ഈ ഒരു രോഗം മറ്റൊരാളിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് കൂടുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട് വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Yo. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷിമിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഈ മഴ സമയത്തും അല്ലാതെ ഏതൊരു സമയത്തൊക്കെ നമുക്കൊരു നല്ല കടുത്ത പനി വരുമ്പോഴോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരീരവേദന, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് വീട്ടിലെ കുറച്ച് റെമഡികളൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. കാര്യം എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ എബോള വൈറസിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് കേട്ടോ. രോഗം ഗുരുതരമാകുമ്പോൾ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഈ ബ്ലീഡിംഗ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ഡേഞ്ചറാണ് കേട്ടോ. ഈ മറ്റ് സാധാരണ വൈറസ് രോഗങ്ങളെ അപേക്ഷിച്ച് ഈ എബോള വൈറസ് വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമാണ് കേട്ടോ. രോഗം ബാധിക്കുന്നവരിൽ 50% മുതൽ 90% വരെ ആളുകൾ മരണപ്പെടാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലോകം ഭയത്തോടെയാണ് കാണുന്നത്. എന്തായാലും ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷിമിറ.

ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കാറുണ്ടല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമീറ ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. ഈ എബോള വൈറസിന്റെ ഒരു കേസിലും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ രോഗബാധിതരെ കൃത്യമായിട്ട് മാറ്റി പാർപ്പിക്കുകയാണ് വേണ്ടത്, ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. നിലവിൽ എബോളയ്ക്കെതിരെ ഫലപ്രദമായിട്ടുള്ള വാക്സിനുകളും അതുപോലെ തന്നെ ആൻറ്റിബോഡി ചികിത്സകളും ഒക്കെ ലഭ്യമാണ് കേട്ടോ. കൃത്യസമയത്ത് ചികിത്സ നൽകിയാൽ ജീവൻ രക്ഷിക്കാനും സാധിക്കുന്നതാണ്. സോ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. നമ്മൾ കുറച്ചും കൂടെ കീനായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ വ്യക്തി ശുചിത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതൊരു ക്ലൈമറ്റ് ആണെങ്കിലും ഏതൊരു സാഹചര്യം ആണെങ്കിലും നമ്മളത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാറ്റേൺ ആക്കുക, ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് വ്യക്തി ശുചിത്വം നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഈ വൈറസുകളെയൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ദിസ് ഇസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർ ജെ മീറ.

0: ഇൻഫോ ബെൽസ്.
1: പലപ്പോഴും നമ്മളൊന്ന് വീക്കായി പോകുമ്പോൾ നമ്മുടെ പെറ്റിനെയൊക്കെ നമ്മളിങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തി ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പലപ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. ഇനി അവർ തിരിച്ച് നമ്മളോട് സംസാരിക്കുകയാണെങ്കിലോ, ഈ പൂച്ചക്കുട്ടന്മാരൊക്കെ മ്യാവ് മ്യാവ് എന്നല്ലേ നമ്മളിത് സംസാരിക്കുന്നത്. പക്ഷേ മനുഷ്യർ പറയുന്ന അതേ ഭാഷയിൽ തന്നെ അവർ തിരിച്ച് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത്ര അടിപൊളിയല്ലേ. എനിക്ക് വിശക്കുന്നേ എന്ന് നിലവിളിച്ചാലോ, അക്കാലം അത്ര അകലെയല്ല കേട്ടോ. അരുവ മൃഗങ്ങൾ പറയുന്നത് എന്തും മനുഷ്യരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു ഉപകരണവുമായിട്ട് എത്തിയിരിക്കുകയാണ് ചൈനയെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കേട്ടോ. AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം മൃഗങ്ങളുടെ കഴുത്തിലാണ് ഘടിപ്പിക്കുന്നത്. അവയുണ്ടാക്കുന്ന ശബ്ദങ്ങൾ, അവരുടെ വികാരങ്ങൾ, ശരീരഭാഷ എന്നിവയെല്ലാം ഉപകരണം വിശകലനം ചെയ്യും. ശേഷം അവർ പറയുന്നത് എന്തെന്ന് ഉപകരണം നമ്മോട് പറയുമെന്നാണ് പറയപ്പെടുന്നത്. 95% കൃത്യതയാണ് കേട്ടോ കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും സംഭവം നടക്കുകയാണെങ്കിൽ ഉഷാറാവില്ലേ, പൊളിക്കില്ലേ. എന്തായാലും കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ സ്വന്തം ലിസ്ണേഴ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്വന്തം ആർഷ്യമീറയാണ് മോർണിംഗ് ബെല്ലുമായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ചോദ്യം ഇതാണ്, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഐ റിപ്പീറ്റ്, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി വേറെ.

ഒത്തിരി വിശേഷങ്ങളും ഒരുപാട് കഥകളും അതിലേറെ കുറേ പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. നിങ്ങളുടെ സ്വന്തം ആർച്ചമേറെ ആയിരുന്നു കഴിഞ്ഞ 3 മണിക്കൂർ ഇവിടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയാവാറായിട്ടുണ്ട്. നമ്മുടെ പീടിക ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് മീ ടൈമിലേക്കൊക്കെ എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. എനിവേ, എനിക്ക് എല്ലാവരോടും ആയിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പഠിപ്പിക്കുക, എല്ലാം ശരിയാവും എന്ന് എപ്പോഴും. അങ്ങനെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ മാത്രമല്ല, പ്രതിസന്ധികളും ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ബലം മാത്രം മതി എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ഇന്നും നാളെയൊക്കെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ സർക്കാർ ഓഫീസിലുള്ളവർക്കൊക്കെ ഇന്ന് മുടക്കാണ് അല്ലെ. ഈ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് അവധി കിട്ടിയപ്പോ എല്ലാവരും അടിച്ചു പൊളിക്കാനുള്ള ഒരു തത്രപ്പാടിലാണെന്ന് എനിക്കറിയാം. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ അവധി കിട്ടിയപ്പോ പെട്ടെന്ന് എങ്ങടെ പോവാന്നൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സാരില്ല, എങ്ങടെങ്കിലൊക്കെ പോവുക. കാരണം ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലൈഫില് സന്തോഷം എന്നുള്ളത് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലെ. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലേ. കുറച്ച് നേരം നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. ചന്ദനത്തിരിയുടെ ഒരു പരസ്യത്തില് ലൈഫില് പ്രാർത്ഥിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ട് എന്ന് പറയണ പോലെ ലൈഫില് സന്തോഷിക്കാനായിട്ടും പലർക്കും പല കാരണങ്ങളാണ് അല്ലെ. സ്റ്റേറ്റ് ഉണ്ടോ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Once again, welcome back to the show Magic Logic. Coding and RJ Anjaliyane. So, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സന്തോഷത്തിന്റെ കാര്യമാണ്. ലൈഫിലെ സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ആരും കൊണ്ടു തരുന്നതല്ല, നമ്മൾ സ്വയം കണ്ടെത്തുന്നതാണ്. ആ കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോഴാണല്ലേ നടക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ സഫലീകരിക്കപ്പെടാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫിൽ ഒരു സ്വർഗമൊക്കെ കീഴടക്കിയ ഫീലാണ് ഉണ്ടാവുക. ചില സമയങ്ങളിൽ നമ്മുടെ ഈ ഒരു ആഗ്രഹത്തിന് കൂട്ടു നിൽക്കാനായിട്ട്, ഒരു ആഗ്രഹം സഫലീകരിക്കപ്പെടാനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ കുറെ പേരുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നവരാണ് അതിലേറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടവരല്ലേ. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അവരുടെ അടുത്ത് വലിയൊരു താങ്ക്സ് പറയാം. കാരണം നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമുക്കൊരു ടേണിംഗ് പോയിന്റ് തന്ന്, നമ്മുടെ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മളെ വഴിവെച്ചവർ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തവരാണ് അവർ. അവരെന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും മറുപടിയില്ല, നമുക്കും മറുപടിയില്ല. എങ്ങനെയൊക്കെയോ നമ്മുടെ ലൈഫിൽ വന്നുപെട്ടു, പക്ഷെ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടായി നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളുടെ ഒരു ചിറകായിട്ട് മാറുന്നവരാണ് അവർ. Stay tuned on my radio 90.fm. We'll be back soon after some beautiful set of songs. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ RJ അഞ്ജലി.

ദിനംപ്രതി ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലെ. ഇങ്ങനെ ഇന്ത്യ ഇത്രമാത്രം ഡെവലപ്ഡ് ആവാനായിട്ട് കുറച്ച് പേരൊക്കെ കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേരുടെ ഒക്കെ ഹാർഡ് വർക്ക് ഉണ്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ഈ ആധുനിക ഇന്ത്യ ഉണ്ടല്ലോ, ഈ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090, 9072879090. ഉത്തരം അയക്കുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. അപ്പൊ വേഗം തന്നെ ഉത്തരം അയക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

കാലവർഷമൊക്കെ നല്ല അസലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്ക് വരുന്ന വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സ്ട്രോങ് ആണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. മഴയാണെന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ ഉപേക്ഷിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. വെയിലുള്ളത് അസല് വെയിലാണ്. കൊണ്ടു കഴിഞ്ഞാൽ ടാൻ ഉറപ്പാണ്. ടാൻ മാത്രമല്ല, സംടൈംസ് ചിലപ്പോൾ നമുക്ക് ആ ഒരു പൊള്ളലേൽക്കാനും സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. സൺസ്ക്രീനിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നതിന്റെ കൂട്ടത്തിൽ സൺസ്ക്രീനിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ആള് പറയായിരുന്നു, ഞാൻ പല ബ്രാൻഡ് സൺസ്ക്രീനും മാറി മാറി യൂസ് ചെയ്തു, പക്ഷേ എനിക്കൊന്നും എഫക്റ്റീവ് ആവുന്നില്ല. എത്ര സൺസ്ക്രീൻ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞാലും വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ അത്രമാത്രം ടാൻ അടിക്കുന്നു, എനിക്ക് തീരെ പറ്റുന്നില്ല വെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു, ഭയങ്കര വിഷമം പറച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യമില്ലാണ്ടാണോ അത്? അതോ ആൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ രീതി ശരിയല്ലാണ്ടാണോ? സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

നമ്മുടെയൊക്കെ സ്കിന്നിലെ പിഗ്മെന്റേഷനും ചുളിവുകളും വെയിലേറ്റിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരമാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഗുഡ് ഡേ, ഞാൻ ആർജി അഞ്ജലിയാണ്. സ്കിൻ പ്രൊട്ടക്ഷൻ റൂട്ടീൻസ് ഇല്ലാത്തവർ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം സ്കിന്നിന് വേണ്ടത്ര ആരോഗ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റ് അല്ലാണ്ടാണ് കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ അളവിലുള്ള ഒരു കുറവോ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാത്തതൊക്കെ ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരുക. മുഖത്തിനും കഴുത്തിനുമൊക്കെ പ്രൊട്ടക്ഷൻ ഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് അളവിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഹെയർ ലൈനും കഴുത്തും കൺപോളകൾ ചെവി ഇവിടെയൊക്കെ നമ്മൾ പലരും ഇട്ടു പോകാറുണ്ട്. പക്ഷേ സ്കിന്നിൽ എല്ലാ ഭാഗത്തും വളരെ സ്ലോലി ഒരേ അളവിൽ ഇത് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ചിലരുടെയൊക്കെ ധാരണ രാവിലെ വൺസ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഏകദേശം ഒരു 2 hours ഗ്യാപ്പില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്തിരിക്കണം. വാട്ടറിന്റെ യൂസും അതുപോലെ കുറേ നേരം വെയിലേൽക്കുന്നതും പിന്നെ നമ്മുടെ വേർപ്പിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം സൺസ്ക്രീൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ റിസൾട്ട് ക്രമേണ കുറയാണ് ചെയ്യണേ. ഇത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്കാണ്. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാണിക്യം കൊണ്ട് സൗഖ്യമാ.
1: ഹായ് ഹലോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സൺസ്ക്രീൻ യൂസിന്റെ കാര്യമായിരുന്നു അല്ലേ. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഏതെങ്കിലുമൊക്കെ സൺസ്ക്രീൻ വലിച്ചു അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് ആപ്റ്റായിട്ടുള്ള സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്കിന്നിന്റെ ആരോഗ്യം പ്രോപ്പറായിട്ട് ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണം മോയ്സ്ചറൈസർ വേണ്ടാന്ന് വെക്കുന്നതാണ്. സ്കിന്നിലെ പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ കണ്ടന്റ് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എപ്പോഴും മോയ്സ്ചറൈസർ നിർബന്ധമാണ്. ഫേസ് ഒക്കെ വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞിട്ട് തുടച്ചിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമാണ് മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നനവുള്ള ഭാഗത്ത് കൂടുതലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാനും സ്കിന്നിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കാനും കാരണവും. പിന്നെ സൺസ്ക്രീനിന്റെ ബ്രാൻഡുകൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറി മാറി യൂസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ശീലമാണ് കേട്ടോ. ഒരു പ്രൊഡക്റ്റിലെ കണ്ടന്റുമായിട്ട് നമ്മുടെ സ്കിൻ വൺസ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് വരുന്നതിന്റെ ഇടയിൽ വേറെ ഒന്നിലേക്ക് മാറുന്നത് നമ്മുടെ സ്കിന്നിന്റെ സെൽസിന്റെ ഒരു നാച്ചുറൽ വർക്കിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിന്നിന്റെ എല്ലാ പ്രത്യേകതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ആപ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മുഖം ഉണ്ടായിരുന്നു, ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കാനന്റെ ക്യൂൻ എന്ന് ആർത്ത് വിളിച്ചവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻസിന്റെ ഒത്ത് മൂന്ന് വ്യത്യസ്ത സ്റ്റൈലിംഗിൽ ആ താരം റെഡ് കാർപ്പറ്റില് തന്റെ ആ ഒരു ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിക്കേണ്ടായി. ആരാണ് എന്നുള്ളതല്ലേ, നമ്മുടെ സ്വന്തം ഒറിജിനൽ ക്യൂൻ ഒജി ഐശ്വര്യ റായുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളിൽ പണ്ട് മുതലേ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ നിറ സാന്നിധ്യം അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു അട്രാക്ഷൻ ആണ് ഐശ്വര്യ റായ് ബച്ചൻ. ഇത്തവണ റെഡ് കാർപ്പറ്റിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടില് ഐശ്വര്യ റായുടെ മനോഹരമായിട്ടുള്ള ബ്ലൂ സഫയർ ലൂമിനാര ഗൗൺ ആണ് അത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഐശ്വര്യയുടെ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ആ ഒരു ലുക്കിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ എല്ലാം അഭിമാന താരം ഐശ്വര്യ റായ് ബച്ചന്റെ ആ ഒരു ലുമിനാര ഗൗണിലുള്ള ലുക്കിന്റെ കാര്യമായിരുന്നു. റെഡ് കാർപ്പറ്റിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടില് അത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിറമായിരുന്നു കേട്ടോ ആ ഒരു ബ്ലൂ, സഫേർ ബ്ലൂ നിറത്തിലുള്ള ഒരു ഗൗൺ. ആദ്യത്തെ ഒരു ഔട്ടിങ്ങിനായിട്ട് ഐശ്വര്യ റായ് തെരഞ്ഞെടുത്തത് അതായിരുന്നു. ഡിസൈനർ അമിത് അഗർവാൾ ഒരുക്കിയ ലുമിനാര എന്ന് പറയുന്ന ഒരു കസ്റ്റം കച്ചർ ഗൗണില് താരം അത്രമാത്രം അട്രാക്റ്റീവ് ആയിരുന്നു. ആഷിന്റെ സെക്കൻഡ് ലുക്കും അത്രമാത്രം അട്രാക്റ്റീവ് ആയിരുന്നു. ഡിസ്നി പ്രിൻസസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ബ്ലഷ് പിങ്ക് കളറിലുള്ള ഒരു ഗൗൺ ആയിരുന്നു അത്. സോഫി കെറ്റാർ ഒരുക്കിയ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറിയും അതുപോലെ തന്നെ നീളൻ കേപ്പും ആഷിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റോയൽ ലുക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സമാപന വേളയിലേക്ക് ആഷ് മാറ്റി വെച്ച ഡ്രസ്സിന് അത്രമാത്രം പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്നല്ലേ. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ ഞാൻ ആർ ജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

மை ரேடியோ 90FM கேட்டறிஞர் கோட்டுக்குடா.

Once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. So, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഐശ്വര്യ റായ് ബച്ചൻ എന്ന നമ്മുടെ ഇന്ത്യൻ താരത്തിന്റെ കാൻ ഫിലിം ഫെസ്റ്റിവൽ എൻട്രി ലുക്കും അതുപോലെ തന്നെ ഔട്ടിംഗ് ലുക്കും പിന്നെ സമാപന വേളയിലെ ലുക്കിന്റെയൊക്കെ വിശേഷങ്ങളായിരുന്നു. കൺക്ലൂഷൻ സെറിമണിയിലേക്ക് ആഷ് മാറ്റിവെച്ചത് ഏറ്റവും മികച്ചൊരു വസ്ത്രം തന്നെയായിരുന്നു കേട്ടോ. ആൾക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട തൂവൽ സ്പർശമുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ്. ചൈനീസ് ഡിസൈനറായ ചിനി ചാൻ ഒരുക്കിയ കസ്റ്റം വൈറ്റ് ടെക്സൈഡോ വൈറ്റ് ലെഗ്ഡ് ട്രൗസർ ഫെദർ കേപ്പ് ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ ആഷ് ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മൂന്ന് ഔട്ട്ഫിറ്റിലും നമ്മുടെ ആഷിനെ സ്റ്റൈൽ ചെയ്ത ആളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആളാണ് ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം. മോഹിത് റായ്. മോഹിത് റായുടെ ഈ ഒരു കാൻ ഫിലിം ഫെസ്റ്റിവലിന് ഒരുക്കിയ താരങ്ങളുടെ കൂട്ടത്തില് നമ്മുടെ സ്വന്തം കല്യാണി പ്രിയദർശനം ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

നാളെ ബലിപ്പെരുന്നാളാണ്. ഈ ആഘോഷങ്ങൾ വരുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടത് ഫുഡിലാണല്ലേ. അപ്പൊ നാളത്തേക്ക് തയ്യാറാക്കാൻ പറ്റുള്ള നല്ല അടിപൊളി കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയുള്ള ബീഫിൽ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും സ്വല്പം വെള്ളമൊക്കെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. ബീഫ് നല്ലപോലെ കുക്കാവണമെങ്കിൽ 4-5 വിസിലെങ്കിലും മിനിമം വേണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കറിവേപ്പിലയും നീളത്തിലെറിഞ്ഞ സവാളയും കൂടി വഴറ്റുക. സവാള നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടി ചേർക്കുക. പച്ചമുളകും കൂടി ചേർക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്ത് ആ ഒരു പച്ചമുണക്ക് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഒരു ബീഫ് അതിലെ വെള്ളം ഉൾപ്പെടെ ചേർക്കുക. വെള്ളമൊക്കെ വറ്റിച്ച് ബീഫ് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ചെറു തീയിൽ അങ്ങോട്ട് വറുത്ത് റോസ്റ്റ് ആക്കി എടുക്കുക. അവസാനത്തെ ഒരു മിനുക്കുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വല്പം കുരുമുളക് പൊടിയും പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കുക എന്നുള്ളതാണ്. സംഭവം സെറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ക്വസ്റ്റിന് ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ക്വസ്റ്റിൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റിൻ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവരെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഏതാണ്? 9072879090 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവർക്ക് അടിപൊളി ഗിഫ്റ്റുകളാണ് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. ഉത്തരം അയക്കുന്ന ഗ്യാപ്പില് നമുക്ക് കുറച്ച് പാട്ടുകൾ അവിടെ ക്യൂവിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേ അധികം വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 1 മണിയാവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറേ. ഇന്നിപ്പോ ടാറ്റ ബൈ ബൈ പറയുമ്പോൾ വളരെ സന്തോഷമുള്ള സമയമാണ്. ഇന്നും നാളേക്കൊ മുടക്കായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിക്കാനുള്ള ഒരു മൂഡിലാണ്. നാളെ ബലി പെരുന്നാളാണ്, ബക്രീദാണ്. ഓരോ ആഘോഷങ്ങളും നമുക്കിടയിൽ കൊണ്ടുവരുന്ന സന്തോഷം എന്നുള്ളത് വലുത് തന്നെയാണ് അല്ലെ. ഓരോ ആഘോഷങ്ങൾക്കും നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന നിമിഷങ്ങൾ, ഫാമിലിയിൽ എല്ലാവരും ചേരുന്ന നിമിഷങ്ങൾ, ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് അടിച്ചു പൊളിക്കുന്ന സമയങ്ങൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. ഇത്രയും ബിസി ആയിട്ടുള്ള ഈ ഷെഡ്യൂൾഡ് ലൈഫിന്റെ ഇടയിൽ ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കുക. ദൂരെയൊക്കെയാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ എന്തായാലും വീട്ടിലേക്കൊക്കെ ചെല്ലുക, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം ബക്രീദ് ദിനത്തിൽ വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിൽ, ഒരു ഹോപ്പിൽ ഞാൻ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: Hey, hello, good afternoon, my dear listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർച്ചയും നിറച്ച് ചാനകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യ കൃത്യ സമയത്ത് തന്നെ എന്തൊക്കെയാണ് പരിപാടി? സി വെക്കേഷൻ കഴിയാൻ നേരത്ത് ഒന്ന് രണ്ട് റിസൾട്ട് കൂടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും വിചാരിച്ച ഒരു മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ഇനിയിപ്പോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്രൂവ് ചെയ്യാനുള്ളത് എന്നൊക്കെ മനസ്സിലായി കാണല്ലോ. സോ ഇതൊരു സ്റ്റെപ്പായി എടുത്ത് അടുത്തേലും നമ്മൾക്ക് പിടിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻസ് പറയാണ്. കാരണം നമ്മൾ ഇത്ര നാള് പഠിച്ച കാര്യങ്ങൾ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് ആയിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയും നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. ഇത്ര നാൾ എങ്ങനെ ആയിരുന്നു എന്നല്ല, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇനി അങ്ങോട്ട് എങ്ങനെയാകണം എന്നാണ്. ഇനിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സമയമുണ്ട്. സോ എല്ലാവർക്കും എല്ലാവരും വിചാരിച്ചാൽ നമുക്ക് മല പോലും വരയ്ക്കാനായിട്ട് പറ്റില്ലേ? അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നോക്കാം. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ല അടിപൊളി പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർച്ചയ നിറച്ച് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: What did you say?
1: என் ஹிருதய கூட்டிலே நின் ஹிருதயம் கோர்க்குமோ, இரு உயிர்கள் சேர்க்குமோ, ஒன்னாயிடுமோ.
2: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയെ നിറച്ചിഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ലൈഫിൽ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സം ടൈംസ് നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് പോകാറുണ്ട്. ഇതെന്താ എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെയെന്ന് നമ്മൾക്ക് തോന്നാറുണ്ട്. ഒരുപാട് ചിന്തകൾ വന്ന് നമ്മുടെ തലയിൽ ഇങ്ങനെ നിറയാറുണ്ടല്ലേ, ആ കുട്ടിത്തലയിൽ ഒരുപാട് ഭാരം നമ്മൾ കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ജീവിതം, ഒരു മിസ്റ്റർ പോലെയാണ്. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതെല്ലാം ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വലിയൊരു കാര്യമല്ലേ. ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നൊക്കടികൾ കിട്ടുന്നുണ്ടാവാം. ആ അടിയിലൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ചെറുപ്പറ അടികൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുമല്ലേ. സോ നമ്മൾ എവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെറുതെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നടക്കോ? ഇല്ല, നമ്മൾ അതിനായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. സോ ഇനി നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിറച്ച് ചനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഒരു സമയം വായിച്ചിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യസ്മാസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം. അപ്പുത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072878790 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരജ ചരക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു മൂവി കാണാനായിട്ട് ഇരുന്നിട്ട് ഇമോഷണൽ ആയി പോകുന്നത്. എന്താ ഈ ഒരു മൂവി കാണാനായിട്ട് ഇത്രയും ലേറ്റ് ആയി എന്ന് പറയും തോന്നിപ്പോയ ഒരു മൂവിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. ആ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലവ് ട്രയാങ്കിളിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ സാധാരണ പ്രണയ കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ് ഇതിൻ്റെ. ഇത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് അശോക സംവിധാനം ചെയ്ത 2020 റിലീസായ ഡി എന്ന മൂവിയെ കുറിച്ചാണ്. ഇതൊരു കന്നഡ മൂവിയാണ്, പക്ഷേ വേറെ ഭാഷയിലും ഇത് അവൈലബിൾ ആണ്. ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ വിഷ്വലി നമുക്ക് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാവും അത്രയും ഹാർട്ട് ടച്ചബിൾ ആണ് ഈ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ പോലും എന്റെ മനസ്സിൽ ഇതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള വടകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലുണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റും.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർച്ചയെ നിറച്ച് ചാനകിയാണ് കൂടെയുള്ളത്. ഞാനിനി നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയവും ക്ഷമയും ഉണ്ടോ? എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മൂവി നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീയ മൂവിയിലേക്ക് വരുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരാളുടെ ലൈഫിനെ കുറിച്ചാണ്. അപ്പൊ ആൾ അനുഭവിച്ച വേദനകളൊക്കെ സിനിമ സ്ലോ ആയതുപോലെ ഫീൽ ചെയ്യാം. പക്ഷെ സിനിമ കണ്ടിറങ്ങുമ്പോൾ ലാസ്റ്റിൽ അതെന്തായാലും നന്നായി. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫീല് കിട്ടും ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കും. ലാസ്റ്റ് ഭാഗമൊക്കെ വരുമ്പോൾ ഒരു രക്ഷയില്ല, ഞാനെങ്കിൽ ഇല്ലാണ്ടായി പോയി എന്നൊക്കെ നമ്മളൊരു സിനിമയിലെ ഡയലോഗുകളൊക്കെ കേട്ടിട്ടില്ലേ. ലൈക്ക് അതുപോലെ നമുക്ക് തോന്നുന്ന അത്രയും ഫീലാണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ പോലും. ആ ഒരു കഥയിലേക്ക് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് വരാം. ഒപ്പം ബ്യൂട്ടിഫുൾ ആയുള്ള പാടുകൾ കൂടി നമ്മുടെ ഈ ഒരു യാത്രയിൽ ട്യൂൺ ചെയ്യുന്നുണ്ട്. പാടുകൾക്ക് ജയ്ഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിറച്ച് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ദിയ മൂവിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മെയിനായിട്ട് പറയുന്നത് ദിയയുടെ സ്റ്റോറി ആണല്ലേ. കോളേജിൽ പറയാതെ പോയ പ്രണയത്തെക്കുറിച്ചും പിന്നീട് ആ പ്രണയങ്ങൾ ഒന്നിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ ഒന്നിച്ച ഒരു പ്രണയം വളരെ ഹാപ്പിയായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രാജഡി അവരുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നതും ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ പറയുന്നത്. ആ ഒരു ട്രാജഡി കാരണം അവൾ അവളുടെ ജീവൻ ഒടുക്കാൻ വരെയും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ലൈഫിലേക്ക് ഒരാളുടെ എൻട്രി, അതായത് നമ്മുടെ ലൈഫിലേക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന സൗഹൃദങ്ങളില്ലേ. പിന്നീട് ഒരു സൗഹൃദത്തിന്റെ ഒരു ബോണ്ടിന്റെ കഥയാണ് പറയുന്നത്. പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു സിനിമ കണ്ടു തന്നെ അറിയേണ്ടതാണ് ആ ഒരു ഫീല്. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീല് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ അവളുടെ ലൈഫിലേക്ക് ആ ഒരു സൗഹൃദം കാരണം അവൾ വീണ്ടും ജീവിതത്തിലേക്ക് വരികയാണ്. ഇന്ന് ഇവിടെ നിന്നുകൊണ്ടൊന്നും കഥ അവസാനിക്കുന്നില്ല, കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതെന്താണ് ഏതാണ് എന്നൊക്കെ പറയാൻ മതി, മുൻപ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ദിയ മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമോഷണൽ ഡെപ്ത് ആണ്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ കഥ വളരെ ശക്തമായിട്ടാണ് മനസ്സിൽ തട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴാണ് തൊട്ടാപ്പൊള്ളം എന്ന് പറയും പോലെ ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് സ്പോയിൽ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഈ ഒരു സിനിമയിലുണ്ട്. സോ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ്. ഈ ശാന്തമായ ഇമോഷണൽ ലവ് സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവി മികച്ച ചൂസ് ആയിരിക്കുള്ളൂ. ആ ഒരു ഇമോഷൻ, ആ ഒരു കാര്യങ്ങൾ നമുക്ക് വിഷ്വലി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡോണ്ട് മിസ്, ഡിആർ 2020 റിലീസ് ആയത്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നമ്മുടെ പാട്ടുവട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇപ്പൊ നമ്മുടെ വർഷം പകുതിയാകാറായിട്ടും ഒരു 100 കോടി ക്ലബ് ചിത്രം പോലും ഇല്ലാതെ വിഷമിച്ചിരുന്ന കോളിവുഡിന് ലഭിച്ചൊരു സർപ്രൈസ് ഹിറ്റാണല്ലേ നമ്മുടെ സൂര്യയുടെ കറുപ്പ് മൂവി. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കുതിച്ച കുറിപ്പിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നീതിപീഠം അവഗണിക്കുന്നവർക്ക് വേണ്ടി നീതിദേവത തന്നെ കോടതിയിൽ വാദിക്കാൻ വന്നാൽ എങ്ങനെയിരിക്കും എന്നതിനെ കുറിച്ചാണ് സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ സൂര്യ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള മാസ് നിമിഷങ്ങൾ ചിത്രത്തിൽ നിരവധിയുണ്ട്. പക്ഷെ സൂര്യയുടെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സൂര്യ മറ്റേ റൊമാൻറ്റിക് ഹീറോ ആയി വരുന്ന മൂവീസ് ഒക്കെയാണ് കേട്ടോ. നിഞ്ചക്കൊഴുപ്പേതിടും ആ ഒരു സമയത്തൊക്കെ ഒട്ടുമിക്ക ആളുകളുടെയും ക്രഷ് ആയിരുന്നു അല്ലേ. പക്ഷെ മാസ് എലമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊമാൻറ്റിഫിക്കേഷൻ ആണ് ഓഫ്കോഴ്സ് എടുത്ത് പറയണം. സോ ഈ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ആ മാസ് എലമെന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ആണ്. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട് ുംടികൾക്ക് ശേഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് സമന്ത ആക്ഷൻ നായികയായി എത്തുന്ന തെലുങ്ക് ചിത്രമായ മൈൻഡ്രി പങ്കാരൻ ട്രെയിലർ കണ്ടത്. പി വി നന്ദിനി റെഡ്ഡിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ആക്ഷൻ ഹീറോയിൻ റോളല്ല, അഭിനയ സാധ്യതകളുമുള്ള മികച്ച വേഷമാണ് ചിത്രത്തിൽ സാമന്തയുടേത്. ഒരേ സമയം ബഹുമാനവും അടക്കവും ഒതുക്കവും ഉള്ള നിഷ്കളങ്കമായ നവവധുവായും ധൈര്യശാലിയായ ആക്ഷൻ ഹീറോയിൻ ആയാണ് അല്ലേ സമന്ത എത്തുന്നത്. ഇത് ശരിക്കും സമന്തയ്ക്ക് കിട്ടിയ ഒരു വിവാഹ സമ്മാനമായാണ് പറയുന്നത്. ചിത്രത്തിന്റെ സൃഷ്ടാവും സംവിധായകനും എഴുത്തുകാരനും സമന്ത റൂത്ത് പ്രഭുവിന്റെ ഭർത്താവായ രാജ് നിട്ടിമോരുവാണ്. അതുപോലെ സമന്തയുടെ ട്രലാല മൂവിംഗ് പിക്ചറാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇത് ആദ്യമായല്ല സമന്ത ആക്ഷൻ ഹീറോയായി എത്തുന്നത്. വേറെ ഒരു ചിത്രത്തിലും എത്തിയിട്ടുണ്ടായിരുന്നു, അത് പ്രേക്ഷകർ ഏറെ ഏറ്റെടുത്തതുമായിരുന്നു അല്ലേ. ഇതും അതുപോലെ തന്നെയാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ലവ് പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

നമ്മുടെ മലയാളത്തിലെ തന്നെ ആദ്യ മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രം അങ്ങനെ എത്തിരിക്കുകയാണല്ലേ, അതിന്റെ ഒരു ട്രെയിലർ. എന്തായാലും മറു വിശേഷങ്ങളിലേക്ക് വരാൻ മതി. മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് കരക്കം മൂവിയുടെ ട്രെയിലറിനെ കുറിച്ചാണ്. നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പുതുമയുള്ള ദൃശ്യവിഷ്കാരങ്ങളും ത്രസിപ്പിക്കുന്ന സംഗീതവും ചേർന്നൊരുക്കിയ ട്രെയിലർ പതിവ് ഹൊറർ ചിത്രങ്ങളുടെ ചട്ടക്കൂട്ടങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഒരു വ്യത്യസ്തമായ എന്റർടൈനർ ആണ് എന്നാണല്ലേ സൂചനകൾ. അമാനുഷികമായ സംഭവങ്ങൾ കഥയെ മുന്നോട്ട് നയിക്കുമ്പോൾ കഥാപാത്രങ്ങൾ നേരിടുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും നർമ്മനിമിഷങ്ങളും ട്രെയിലറിൽ കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. ഒരു കൂട്ടം യുവാക്കളുടെ ജീവിതത്തിലേക്ക് അപരിചിതമായി കടന്നു വരുന്ന ഒരു റെട്ടോ ആത്മാക്കളും തുടർന്നുണ്ടാകുന്ന വിചിത്ര രസകരവുമായ സംഭവങ്ങളാണല്ലേ കഥയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ. എന്നാലും ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഏകദേശധാരണയൊക്കെ ഉണ്ടെങ്കിലും അതുപോലൊക്കെ തന്നെയായിരിക്കും, ഹരിച്ചും കുണിച്ചും നോക്കിയ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നമ്മുടെ ഈ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടി ഫ്ലൈ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

നിങ്ങളുടെ കൂടിയുള്ളത്. ഇനി കുറച്ചു പേരും കൂടി ഉത്തരവായിക്കാനായിട്ട് ഞാൻ ചോദ്യം മിസ്സായിട്ടാണെങ്കിൽ ഒരു ചോദ്യം ഇന്നാ പിടിച്ചോ. ഇന്നത്തെ ചോദ്യം, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? യെസ്, ഉത്തരം പറയുന്നവർ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജിച്ചു അനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കിയപ്പോ 4 മണി ആകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. ഇനിയിപ്പോ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ ഈ ലാസ്റ്റത്തെ ഈ ഒരു കലാശക്കൊട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗംഭീര കലാശക്കൊട്ടായിരിക്കുള്ളൂ, എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും അടിച്ചു പൊളിക്കുക, ലൈഫ് ഒന്നുള്ളൂ, ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. എന്തായാലും നമുക്ക് നാളെ കൃത്യസമയം െ കേട്ടുമുട്ടാം. ഒരുപാട് വിശേഷങ്ങളും കഥകളും ഒക്കെ പറയാനുണ്ട്. പറയാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കാണ്. നാളെ അതേസമയം ഇതേ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതോ മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ചൊരകി സൈനിങ് ഓഫ് നൗ.